0: रहा है September 1st, सेकेंड और थर्ड डेट्स में, और आज अपन है सेकेंड डेट में। एंड आज अपने साथ बात करने वाले रेगेश फ्रॉम केरला, गॉड्स ओन स्टेट से, केरला से बात करने वाले पैरा टेबल टेनिस प्लेयर। हाय सर, हाउ आर यू?
1: ഐ എം ഫൈൻ. ഞാൻ എൻ്റെ പേര് രഗീഷ് എന്നാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. കേരളത്തിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് കൊണ്ടാണ് ഈ മാച്ച് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലേക്ക് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ, ആൻഡ് ഇറ്റ് ഇസ് എ ഫസ്റ്റ് ടൈം ഐ റെപ്രസെൻറ്റ് കേരള സർക്കിൾ ഫോർ ദിസ് പാര ബാഡ്മിൻ്റൺ ആൻഡ് ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ്. ആൻഡ് ഹൈദരാബാദ് സർക്കിൾ, ദേ ഓർഗനൈസ് ദ പ്രോഗ്രാം വെരി വെൽ, ആൻഡ് ഓൾ അതർ ഓൾ ഫീച്ചേഴ്സ് ദേ give us is very impressive and very good arrangements all there. Actually this is the second time in the postal department conduct a tournament in para table tennis and badminton. Totally I represent table tennis for the Kerala circle, and we are in four pupils are there, and all other three pupils represent they play badminton and I play table tennis. Being physically challenged is a very difficult to being a normal life, but it's always impressive and always a challenge for us to keep a normal life, but it is our privilege, and it is because God gives always the difficulties to the strong persons only. Yes, not yes. The simple
2: true.
1: Persons
2: very true.
1: And it is my privilege and to represent Kerala in this All India venue, and the all handicapped persons, they not need any pity or any other like so called concerns about it. We need only the normal privileges or normal rights, and we pupils are mentally very strong. Yes. Only physically we are weak, but to overcome that, we pupils all are mentally very strong. And we also I am the inspiration to all of many of the handicapped persons like me, and they don't know how to go to mainstream, and it's may well aware about this to them also, and it's maybe encouraged to some others, and if it is encourages to any one of the handicapped person, I am very happy because my life is so happy and fulfilled because of joy. It's again is a wonderful experience. It's a table tennis. I am not a regular player, but I like to play the game, and we give 100% of our always we are very
0: Who are your biggest supporters, sir? Who will support you the most?
1: Always my family, my kid. Okay. He's very enthusiastic and curious about my win, and he's very support me in all games. He's just behind me, and he supports me well, and my family also with me to support for this event. It's a very good experience.
0: Yeah.
1: Actually, so, it's the first time I came here, and I wish to represent Kerala each and every time in future also. And I hope the department also conducts very other sports events to us also. Now it's limited to 2 or 3 or 4 items only, and it extends to other sports items, and then only other players, other handicapped candidates as also go to mainstream, and they can also perform well, and there's a lot of hidden challenges, hidden abilities. All of you know we are not physically handicapped, we are differently abled persons. Differently abled persons, and we have a lot of different abilities there, and we need a platform to perform our abilities and to showcase our abilities, and here is a good platform for us, and I'm very happy.
0: Thank you, sir. And one more request for us, like please say that do listen to Akashvani FM Rainbow in your language, teach us.
1: ഓക്കെ, എല്ലാവരും എഫ് എം ലാംഗ്വേജ്, ആകാശവാണി എഫ് എം ലാംഗ്വേജ് സ്ഥിരമായിട്ട് കേൾക്കണം. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്, ഐ മീൻ കേൾക്കുന്ന ഒരാളാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആകാശവാണിയിലൂടെ വരും. ആകാശവാണി എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ ശബ്ദമാണ്. തീർച്ചയായും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും നമ്മുടെ നേരിനൊപ്പം നേരായ വഴിയിൽ എപ്പോഴും ആകാശവാണി ഉണ്ടാവാറുണ്ട്.
0: താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.